ചാച്ചിനടുത്ത് കൊരബോരു മഞ്ചി ബുദ്ധുലു ജ്ഞാനംബു മഞ്ചിനടുത്ത് ഇന്ത കന്നനും വേരെത്തി എരുക പരത്തൂ സാധു സദ്ഗുണഗണ്യുലൂ